0: SBS, a world of difference. You're with SBS Malayalam on mobile, online and on radio.
1: നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം മൊബൈലിലും ഓൺലൈനിലും റേഡിയോയിലും.
2: നമസ്കാരം പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും SBS മലയാളത്തിന്റെ ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് 2026 ജൂലൈ 2 വ്യാഴം. ഓസ്ട്രേലിയയിലെ ദേശീയ പൊതുമേഖലാ സ്ഥാപനമായ SBS മലയാളത്തിൽ പരിപാടികളുമായി ഞാൻ നവ്യ വിശ്വനാഥ്. ഞാനിപ്പോഴുള്ള ഈ ദേശത്തിന്റെ പരമ്പരാഗത ഉടമകളെ അനുസ്മരിച്ചുകൊണ്ടാണ് ഇന്നത്തെ പരിപാടികൾ തുടങ്ങുന്നത്. ക്യാമറകൾ ജനതയ്ക്കും അവരിലെ ജീവിച്ചിരിക്കുന്നതും മൺമറിഞ്ഞതുമായ എല്ലാ മുതിർന്നവർക്കും SBS മലയാളം ആദരവർപ്പിക്കുന്നു. ഒപ്പം നിങ്ങൾ പരിപാടി കേൾക്കുന്ന ഓരോ ആദിമവർഗ ദേശങ്ങളുടെയും പരമ്പരാഗത ഉടമകളെയും സ്മരിക്കുന്നു. നമുക്കാദ്യം തന്നെ ഇന്നത്തെ പരിപാടിയിലെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രാജ്യത്ത് ഭവന വിപണിയിൽ ഇടിവ് തുടരുകയാണ്. 2022 ഡിസംബറിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിമാസ ഇടിവാണ് ജൂണിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് പോപ് ട്രാക്കിൻ്റെ ഏറ്റവും പുതിയ ഹോം പ്രൈസ് ഇൻഡെക്സ് വ്യക്തമാക്കുന്നു. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഇന്ന് നിങ്ങൾക്ക് കേൾക്കാം. മറ്റൊരു പ്രധാന റിപ്പോർട്ട്, ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെയും പാസ്പോർട്ട് കോൺസുലർ സേവനങ്ങൾ തേടുന്നവരെയും പ്രതിസന്ധിയിലാഴ്ത്തി VFS ഗ്ലോബൽ ഇന്ത്യയുടെ വിസ സേവനങ്ങൾ ജൂലൈ 1 മുതൽ താൽക്കാലികമായി നിർത്തിവെച്ചതിനെക്കുറിച്ചുള്ളതാണ്. സേവനങ്ങൾ എപ്പോൾ പുനരാരംഭിക്കുമെന്നുള്ള കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഓസ്ട്രേലിയ. ടാക്സ് റിട്ടേൺ നടത്താനുള്ള തയ്യാറെടുപ്പിലായിരിക്കും എല്ലാവരും. 2025-26 സാമ്പത്തിക വർഷത്തിലെ ടാക്സ് റിട്ടേണുമായി ബന്ധപ്പെട്ട് ATO നൽകിയിരിക്കുന്ന മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന്, പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട മേഖലകൾ ഏതൊക്കെയാണെന്നും വിശദീകരിക്കുന്ന ഒരഭിമുഖവും ഇന്നത്തെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഓസ്ട്രേലിയയിലെ ഫുട്ബോൾ സംസ്കാരത്തെക്കുറിച്ചും പ്രായഭേദമന്യേ എങ്ങനെ ഫുട്ബോൾ കളിയുടെ ഭാഗമാകാം എന്നതിനെക്കുറിച്ചുമുള്ള വിശദമായ റിപ്പോർട്ടും ഇന്നുണ്ട്. വാർത്തകൾക്കും മറ്റു വിശേഷങ്ങൾക്കുമൊപ്പം പതിവ് പോലെ മനോഹരമായ ഗാനങ്ങളും ഇന്നത്തെ പരിപാടിയിലുണ്ട്. അതിലേക്കെല്ലാം പോകുന്നതിന് മുമ്പ് ഇന്നത്തെ പ്രധാന വാർത്തകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം.

ദേശീയ ജനസംഖ്യാ കണക്കെടുപ്പായ സെൻസസിൽ ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ ആവശ്യമാണെന്ന് ഗവേഷകർ. ഈ വർഷത്തെ സെൻസസ് ഓഗസ്റ്റ് 11 ചൊവ്വാഴ്ച നടക്കും. 5 വർഷത്തിലൊരിക്കൽ ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് രാജ്യത്ത് സെൻസസ് നടത്തുന്നത്. രാജ്യത്തെ ജനസംഖ്യ, കുടുംബഘടന, താമസം, തൊഴിൽ, വിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകളിൽ

0: വിവരങ്ങൾ ശേഖരിക്കുന്ന ഏറ്റവും വലിയ ദേശീയ സർവേയാണിത്. സെൻസസിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ സർക്കാർ വകുപ്പുകൾക്കും വിവിധ സംഘടനകൾക്കും ജനങ്ങളുടെ ആവശ്യം കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് സേവനങ്ങൾ ആസൂത്രണം ചെയ്യാനും സഹായിക്കുമെന്ന് ഓസ്ട്രേലിയൻ സ്റ്റാറ്റിസ്റ്റീഷ്യൻ ഡോക്ടർ ഡേവിഡ് ഗ്രൂവൻ പറഞ്ഞു. പ്രത്യേകിച്ച് സമൂഹത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ആവശ്യമായ പിന്തുണ ഉറപ്പാക്കുന്നതിൽ ഈ വിവരങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
1: Not-for-profit Australian business volunteers helps regional and remote communities solve challenges by connecting them with business experts. Before they begin their work, they look at the census data. It helps them find communities that need their help, gives them a picture of the region, and helps secure government support.
0: തവണകളായി ഇൻഷുറൻസ് പ്രീമിയം അടക്കുന്ന ഉപഭോക്താക്കളിൽ നിന്ന് ഇൻഷുറൻസ് കമ്പനികൾ അധിക തുക ഈടാക്കുന്നതായി ആരോപണം. ഉപഭോക്താക്കളിൽ നിന്ന് അധിക തുക ഈടാക്കുന്ന രീതിയെ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഉപഭോക്തൃ അവകാശ സംഘടനകൾ രംഗത്തെത്തി. ഫിനാൻഷ്യൽ കൗൺസിലിംഗ് ഓസ്ട്രേലിയയും ഫിനാൻഷ്യൽ റൈറ്റ് ലീഗൽ സെന്ററും ചേർന്ന് പുറത്തിറക്കിയ പുതിയ റിപ്പോർട്ടിൽ വാർഷിക പ്രീമിയം ഒറ്റത്തവണയായി അടക്കുന്നതിന് പകരം തവണകളായി അടക്കുന്ന ഉപഭോക്താക്കൾക്ക് 7 മുതൽ 11% വരെ അധിക തുക നൽകേണ്ടി വരുന്നതായി കണ്ടെത്തി. റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 20 ഇൻഷുറൻസ് കമ്പനികളിൽ 12 തവണകളായി പണമടക്കുന്നവരിൽ നിന്ന് കൂടുതൽ തുക ഈടാക്കുന്നതായി കണ്ടെത്തി. സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നവർക്ക് ഈ അധിക ചെലവ് അമിത ഭാരമായി മാറുകയാണെന്ന് സംഘടനകൾ വിമർശിച്ചു. ഇൻഷുറൻസ് പോളിസി പുതുക്കുന്ന സമയത്ത് വിവിധ പേയ്മെന്റ് ഓപ്ഷനുകളും അവയുടെ യഥാർത്ഥ ചെലവും വ്യക്തമായി ഉപഭോക്താക്കളെ അറിയിക്കണമെന്നും തവണകളായി അടയ്ക്കുന്നവർക്ക് ഈടാക്കുന്ന അധിക നിരക്കുകൾ ഒഴിവാക്കണമെന്നും ഇരു സംഘടനകളും ഇൻഷുറൻസ് കമ്പനികളോട് ആവശ്യപ്പെട്ടു. ഓഡിറ്റിംഗ്, അക്കൗണ്ടിംഗും മറ്റ് പ്രൊഫഷണൽ സേവനങ്ങൾ എന്നിവയ്ക്കായുള്ള കൺസൾട്ടിംഗ് സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ നിയമപരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമെന്ന് ഫെഡറൽ സർക്കാർ. ഓസ്ട്രേലിയയിലെ പ്രമുഖ കൺസൾട്ടിംഗ് സ്ഥാപനങ്ങൾക്കെതിരെ സമീപകാലങ്ങളിലുണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾ ശക്തമാക്കുന്ന പരിഷ്കാരങ്ങൾ ഫെഡറൽ സർക്കാർ പരിഗണിക്കുന്നതായി അസിസ്റ്റന്റ് ട്രഷറർ ഡാനിയൽ മുനീനോ സ്ഥിരീകരിച്ചു. ഒരു കമ്പനിക്ക് ഒരേ സമയം ഓഡിറ്റിംഗ് സേവനവും മറ്റ് കൺസൾട്ടിംഗ് സേവനങ്ങളും ഒരേ ക്ലയന്റിന് നൽകുന്നത് നിരോധിക്കുന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് സർക്കാർ പരിശോധിക്കുന്നത്. ഒരു സ്ഥാപനം ഒരു വിഭാഗം കൺസൾട്ടിംഗ് സേവനങ്ങൾ മാത്രമേ നൽകാവൂ എന്ന വ്യവസ്ഥയും പരിഗണനയിലുണ്ട്. സ്ഥാപനങ്ങളിലെ പങ്കാളികളുടെ എണ്ണം കുറയ്ക്കുന്നതിനും സർക്കാർ പരിഗണനയുണ്ട്. കെ പി എം ജിയിലെ ഓഡിറ്റർമാർ രഹസ്യ ക്ലയന്റ് രേഖകൾ ദുരുപയോഗം ചെയ്യുകയും ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ശരിയായി കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുകയും ചെയ്തതായി കണ്ടെത്തിയതിന് പിന്നാലെയാണ് സർക്കാർ തീരുമാനം. ഈ മേഖലയിൽ പരിഷ്കാരങ്ങൾ അനിവാര്യമാണെന്ന് അസിസ്റ്റന്റ് ട്രഷറർ ഡാനിയൽ മുലിനോ വ്യക്തമാക്കി.
2: ഓഡിറ്റിംഗ് ആൻഡ് അക്കൗണ്ടിംഗ് ആൻഡ് അദർ പ്രൊഫഷണൽ സർവീസസ് ലൈ അറ്റ് ദ ഹാർട്ട് ഓഫ് ഔർ ഫിനാൻഷ്യൽ സർവീസസ് സിസ്റ്റം. ദേ ആർ ആബ്സലൂട്ട്ലി ക്രിട്ടിക്കൽ for those purchasing those services. They are critical for investors to have confidence in the firms in which they are investing and confidence for our system more generally. And so we need to look at ways in which we might strengthen regulatory arrangements, particularly in light of the kinds of appalling behaviour that has been exposed in recent years.
0: ഓസ്ട്രേലിയയിൽ ഭവന വായ്പാ പലിശ ഭാരം റെക്കോർഡ് നിലയിലെത്തുന്ന പുതിയ റിപ്പോർട്ട്. ധനകാര്യ ധനകാര്യ സേവന സ്ഥാപനമായ കെ പി എം ജി ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ വിശകലനം ചെയ്താണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. 2023 കുടുംബ വരുമാനത്തിന്റെ 5.9% ഭവന വായ്പയുടെ പലിശ അടക്കാനായാണ് ചെലവായതെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ലഭ്യമായ കണക്കുകളിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പലിശ ഭാരങ്ങളിൽ ഒന്നാണിത്. ഇതിനു മുമ്പ് 1989-90 കാലഘട്ടത്തിലെ ഉയർന്ന പണപ്പെരുപ്പത്തിനിടെയായിരുന്നു പലിശ ഭാരം ഏറ്റവും ഉയർന്ന നിലയിലെത്തിയത്. അന്ന് കുടുംബ വരുമാനത്തിന്റെ 5.7% പലിശ തിരിച്ചടവിനായി ജനങ്ങൾ ചെലവഴിച്ചത്. സംസ്ഥാനങ്ങൾ തിരിച്ചുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ വിക്ടോറിയയിലെ കുടുംബങ്ങളാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ പലിശ ഭാരം വഹിക്കുന്നത്. കുടുംബ വരുമാനത്തിന്റെ ശരാശരി 6.9% ഭവന വായ്പാ പലിശ തിരിച്ചടവിനായി ചെലവാകുന്നതായും കെ പി എം ജി എം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ജീവിത ചെലവും ഉയർന്ന പലിശ നിരക്കുകളും തുടരുന്ന സാഹചര്യത്തിൽ ഭവന വായ്പയുള്ള കുടുംബങ്ങളുടെ സാമ്പത്തിക സമ്മർദ്ദം കൂടുതൽ രൂക്ഷമാകുകയാണെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ഇ ബൈക്കുകളും ഇ സ്കൂട്ടറുകളും ഉപയോഗിക്കുന്നവരുടെ അപകടകരമായ പെരുമാറ്റം നിയന്ത്രിക്കാനായുള്ള നിയമം ക്യൂൻസ്ലാൻഡിൽ ഇന്ന് മുതൽ പ്രാബല്യത്തിൽ. നിയമം നടപ്പാക്കിയ ആദ്യ ദിവസം പോലീസ് നടത്തിയ വ്യാപക പരിശോധനയിൽ 14 ഇ ബൈക്കുകളും ഇ സ്കൂട്ടറുകളും പിടിച്ചെടുക്കുകയും 50 നിയമലംഘന നോട്ടീസുകൾ നൽകുകയും ചെയ്തതായി ക്യൂൻസ്ലാൻഡ് പോലീസ് അറിയിച്ചു. അമിത വേഗത്തിൽ സഞ്ചരിക്കൽ, മദ്യപിച്ച് ഇ ബൈക്ക് അല്ലെങ്കിൽ ഇ സ്കൂട്ടർ ഓടിക്കൽ തുടങ്ങിയ സുരക്ഷാ ലംഘനങ്ങൾ നിർത്തലാക്കുന്നതിനായാണ് പുതിയ നിയമം. സമീപ വർഷങ്ങളിൽ റോഡുകളിലും നടപ്പാതകളിലും ഇ ബൈക്കുകളുടെയും ഇ സ്കൂട്ടറുകളുടെയും ഉപയോഗം ഗണ്യമായി വർദ്ധിച്ചതിനെ തുടർന്ന് ഗുരുതര അപകടങ്ങളും പരിക്കുകളും കൂടിയ സാഹചര്യത്തിലാണ് സർക്കാർ നിയമങ്ങൾ കർശനമാക്കിയത്. ക്യൂൻസ്ലാൻഡ് പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ റൈസ് വാൽമാന്റെ വാക്കുകളിലേക്ക്.
3: Firstly, it sits around the device itself and whether it's legal or not. Secondly, it's around the rider and the age, etc. And thirdly, it's around the behaviours that those riders are demonstrating. So the three elements together are proving the focus for our operations going forward.
0: പ്രിയ ശ്രോതാക്കളെ, പതിവ് പോലെ ഓസ്ട്രേലിയയിലെ പ്രധാന വാർത്തകളുടെ വിശദാംശങ്ങളടങ്ങിയ വാർത്തയ്ക്കപ്പുറത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓസ്ട്രേലിയയിൽ ഭവന വിപണിയിൽ വിലയിടിവ് തുടരുകയാണ്. പോപ്പ് ട്രാക്കിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ജൂൺ മാസത്തിൽ ദേശീയതലത്തിൽ വീടുകളുടെ വില 0.3% കുറഞ്ഞു. ഇതോടെ തുടർച്ചയായ 3rd month രാജ്യത്തെ ഭവന വില താഴ്ന്നത്. 2022 December ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിമാസ ഇടിവാണ് ജൂണിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓസ്ട്രേലിയയിലെ ഭവന വിപണി വീണ്ടും സമ്മർദ്ദത്തിലാകുന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണ് പുതിയ കണക്കുകൾ നൽകുന്നതെന്ന് വിദഗ്ധർ വ്യക്തമാക്കുന്നു. ഈ വാർത്തയുടെ വിശദാംശങ്ങളാണ് വാർത്തയ്ക്കപ്പുറത്തിലൂടെ ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഓസ്ട്രേലിയൻ റിസർവ് ബാങ്ക് ജൂണിൽ പലിശ നിരക്ക് 4.35% തന്നെ നിലനിർത്തിയെങ്കിലും ഈ വർഷം നടപ്പാക്കിയ 3 പലിശ വർധനകളുടെ ആഘാതം ഇപ്പോഴും വിപണിയിൽ പ്രകടമാണ്. ഉയർന്ന പലിശ നിരക്കും ജീവിതച്ചെലവിലെ വർധനവും വായ്പയെടുക്കേണ്ട ശേഷിയെയും വാങ്ങുന്നവരുടെ ആത്മവിശ്വാസത്തെയും ബാധിച്ചിരിക്കുകയാണെന്ന് പോപ്പ് ട്രാക്ക് പുറത്തുവിട്ട റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. സിഡ്നിയിലും മെൽബണിലും ആരംഭിച്ച മാന്ദ്യം രാജ്യമെമ്പാടും വ്യാപിച്ചതോടെ 3 വർഷത്തിലേറെയായി ഭവനമൂല്യങ്ങളിൽ ഉണ്ടായ ഏറ്റവും വലിയ പ്രതിമാസ ഇടിവാണ് ഭവനവിപണിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സിഡ്നിയിലും പെർത്തിലും ഭവനവിലയിൽ 0.5% വീതം കുറവാണ് ഉണ്ടായിരിക്കുന്നത്. മെൽബണിലും കാൻബറയിലും 0.4%, ബ്രിസ്ബെയിൻ, അഡലേഡ്, ഹൊബാർട്ട് എന്നീ നഗരങ്ങളിൽ 0.2% വിലയിടിഞ്ഞു. അതേസമയം ഡാർവിൻ 0.2% വളർച്ചയോടെ രാജ്യത്തെ ഏക പോസിറ്റീവ് വിപണിയായി മാറി. താങ്ങാനാവുന്ന വീട് വിലയും ഉയർന്ന വാടക വരുമാനവുമാണ് മറ്റു നഗരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഡാർവിനിൽ ഭവനവിലയിൽ വർധനവുണ്ടാകാനുള്ള കാരണങ്ങളെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഡാർവിനിൽ നിക്ഷേപം നടത്തുന്ന പലരും കുറഞ്ഞ വിലയ്ക്ക് വീട് വാങ്ങി മികച്ച വാടക വരുമാനം നേടാനാണ് ലക്ഷ്യമിടുന്നത്. അതിനാൽ മറ്റു നഗരങ്ങളിലെ പോലെ നിക്ഷേപകരുടെ പിൻവാങ്ങൽ ഇവിടെ അത്ര ശക്തമായി പ്രകടമാകുന്നില്ല. ഇനി തലസ്ഥാന നഗരങ്ങൾ തിരിച്ചുള്ള ശരാശരി വീട് വിലകൾ പരിശോധിക്കാം. സിഡ്നി 1.2 million, മെൽബൺ 839,000 ഡോളർ, ബ്രിസ്ബെയിൻ 1.07 million, അഡലേഡ് 942,000 ഡോളർ, പർത്ത് 1.01 million, ഹൊബാർട്ട് 732,000 ഡോളർ, ഡാർവിൻ 635,000 ഡോളർ, കാൻബറയിൽ 858,000 ഡോളർ എന്നിങ്ങനെയാണ് നിലവിലെ ശരാശരി വീട് വിലകൾ. പലിശ നിരക്ക് വർധനവും ഫെഡറൽ ബജറ്റിൽ പ്രഖ്യാപിച്ച നെഗറ്റീവ് ഗിയറിംഗ് അടക്കമുള്ള നികുതി പരിഷ്കാരങ്ങളുമാണ് ഭവന വിപണിയെ ഇപ്പോൾ സ്വാധീനിക്കുന്ന 2 പ്രധാന ഘടകങ്ങളെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, വിപണി തണുത്തിട്ടും ഇപ്പോൾ വിൽക്കപ്പെടുന്ന വീടുകളിൽ ഭൂരിഭാഗവും വൻ ലാഭത്തിലാണ് വിൽക്കപ്പെടുന്നത്. ക്വാട്ടാലിറ്റിയുടെ പെയിൻ ആൻഡ് ഗെയിൻ റിപ്പോർട്ട് പ്രകാരം 3rd month വിറ്റഴിച്ച വീടുകളിൽ 96% ലാഭത്തിലാണ് വിറ്റുപോയത്. ഇത് 2005 ശേഷമുള്ള ഏറ്റവും മികച്ച നേട്ടമാണ്. ഓരോ വിൽപ്പനയിലും ലഭിച്ച ശരാശരി ലാഭം 3.77 million ഡോളറാണ്. അതായത് ഇതുവരെ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. കഴിഞ്ഞ വർഷത്തിലുണ്ടായ വിലക്കയറ്റമാണ് ഈ നേട്ടത്തിന് കാരണം. കഴിഞ്ഞ 5 വർഷത്തിനിടെ പെർത്തിൽ വീട് വില ഏകദേശം 96% ഉയർന്നു. ബ്രിസ്ബെയിനിൽ 85%, അഡലേഡിൽ 81% വർദ്ധിച്ചു. അതുതന്നെയാണ് ചെറിയ വിലയിടിവുണ്ടായാലും വർഷങ്ങളായി വീടുകൾ കൈവശം വച്ചിരിക്കുന്ന ഉടമകൾ ഇപ്പോഴും വലിയ ലാഭത്തിൽ വീടുകൾ വിൽക്കാനുള്ള കാരണവും. വിപണി തണുത്തതോടെ ആദ്യമായി വീട് വാങ്ങുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ അവസരം ലഭിക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് വിപണിയിൽ ഇപ്പോൾ കൂടുതൽ മുൻതൂക്കം വാങ്ങുന്നവർക്കാണെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. വീടുകൾ മുമ്പത്തെ പോലെ വേഗത്തിൽ വിറ്റുപോകുന്നില്ലാത്തതിനാൽ വാങ്ങുന്നവർക്ക് വില പേശാൻ കൂടുതൽ അവസരമുണ്ടെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. വാങ്ങുന്നവർ നൽകാൻ തയ്യാറാകുന്ന തുകയും വിൽപ്പനക്കാർ പ്രതീക്ഷിക്കുന്ന തുകയും തമ്മിൽ ഇപ്പോൾ വ്യക്തമായ അന്തരമുണ്ട്. അതിനാൽ പല ഇടപാടുകളും വൈകുകയോ വില കുറച്ച് ഒത്തുതീർപ്പിലെത്തുകയോ ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. അതേസമയം അടുത്തിടെ വീട് വാങ്ങി ഈ വർഷം തന്നെ വിൽക്കേണ്ടി വരുന്നവർക്ക് സ്ഥിതി അത്ര അനുകൂലമല്ല. പ്രത്യേകിച്ച് മെൽബൺ പോലുള്ള നഗരങ്ങളിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഭവനവിലയിലെ വളർച്ച വളരെ മന്ദഗതിയിലായതിനാൽ പ്രതീക്ഷിച്ച ലാഭം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായേക്കാമെന്നാണ് മുന്നറിയിപ്പ്. വിദഗ്ധരുടെ പ്രവചനം

0: അനുസരിച്ച് 2026 രണ്ടാം പകുതിയിലും ഭവനവിലയിൽ ഇടിവ് തുടരാനാണ് സാധ്യത. എന്നാൽ 2027 പലിശ നിരക്കുകൾ കുറയുകയും ഫെഡറൽ ബജറ്റിന് ശേഷമുള്ള സാമ്പത്തിക അനിശ്ചിതത്വം കുറയുകയും ചെയ്താൽ വാങ്ങുന്നവരുടെ ആത്മവിശ്വാസം വർദ്ധിച്ച് വിപണി വീണ്ടും കരകയറാൻ സാധ്യതയുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. രാജ്യത്ത് ഭവന വിപണിയിൽ 2022 ഡിസംബറിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിമാസ ഇടിവാണ് ജൂണിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന പോപ്പ് ട്രാക്കിൻ്റെ ഏറ്റവും പുതിയ ഹോം പ്രൈസ് ഇൻഡെക്സ് റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. കൂടുതൽ വാർത്തകളും വിശദാംശങ്ങളും മലയാളത്തിൽ അറിയാൻ SBS മലയാളം വെബ്സൈറ്റ് സന്ദർശിക്കുകയോ SBS മലയാളം ഫേസ്ബുക്ക് പേജ് പിന്തുടരുകയോ ചെയ്യാം. ഇനി ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മറ്റ് റിപ്പോർട്ടുകളിലേക്ക് തിരിച്ചു വരാം.
1: Streaming live on SBS On Demand, the Tour de France.
2: It is race on.
1: Shift into gear and watch the world's most brutal showdown.
2: The tension, it is going through the roof.
1: Race for the rivalries.
2: Oh!
1: The sacrifice. And the ultimate test of endurance.
2: Come on, come on, come on.
1: This isn't just sport, it's pure drama. The Tour de France starts 5th of July on SBS and On Demand.
0: പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ പൊതുമേഖലാ സ്ഥാപനമായ SBS മലയാളത്തിൽ നവ്യ വിശ്വനാഥിനൊപ്പമാണ് നിങ്ങൾ പരിപാടികൾ കേൾക്കുന്നത്. SBS മലയാളത്തിൻ്റെ ഒരു മണിക്കൂർ പരിപാടി എല്ലാ വ്യാഴാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണിക്കും അതിൻ്റെ പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ച രാത്രി 8 മണിക്കും ഞായറാഴ്ച രാത്രി 9 മണിക്കും കേൾക്കാം. ഇനി അടുത്ത റിപ്പോർട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. VFS ഗ്ലോബൽ വഴി ലഭിച്ചിരുന്ന ഇന്ത്യൻ വിസ സേവനങ്ങൾ July 1 മുതൽ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ സേവനങ്ങൾ താൽക്കാലികമായി ലഭ്യമാകില്ലെന്ന് കാൻബറയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഓഫീസാണ് അറിയിച്ചത്. ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെയും പാസ്പോർട്ട് കോൺസുലാർ സേവനങ്ങൾ തേടുന്നവർക്കും പ്രതിസന്ധിയുണ്ടാക്കുന്ന ഈ വാർത്തയുടെ വിശദാംശങ്ങളാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനും കോൺസുലേറ്റ് ജനറൽ ഓഫീസുകളും വഴി VFS ഗ്ലോബൽ കൈകാര്യം ചെയ്തിരുന്ന വിസ, പാസ്പോർട്ട് പുതുക്കൽ, ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ, മറ്റ് കോൺസുലാർ സേവനങ്ങൾ എന്നിവയാണ് താൽക്കാലികമായി നിർത്തിവെച്ചത്. പ്രോസസ്സിംഗ് പൂർത്തിയായി വിതരണത്തിനായി തയ്യാറായിട്ടുള്ള പാസ്പോർട്ടുകൾ നിലവിലുള്ള നടപടിക്രമം അനുസരിച്ച് VFS ഗ്ലോബൽ വഴി തന്നെ അപേക്ഷകർക്ക് കൈമാറും. നിലവിൽ പരിശോധനയിലുള്ള എല്ലാ അപേക്ഷകളും സേവനങ്ങൾ പുനരാരംഭിക്കുന്നതുവരെ തീർപ്പാക്കാതെ തുടരുമെന്നും പുതിയ അറിയിപ്പുകൾക്കായി അപേക്ഷകർ കാത്തിരിക്കണമെന്നും VFS അഭ്യർത്ഥിച്ചു. പുതുതായി അപേക്ഷകൾ സ്വീകരിക്കുകയോ പ്രോസസ് ചെയ്യുകയോ ചെയ്യില്ലെങ്കിലും ഇന്ത്യൻ ഹൈക്കമ്മീഷൻ പുറത്തിറക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അപേക്ഷകർക്ക് ആവശ്യമായ വിവരങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകുന്നത് തുടരും. ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്കും കൂടുതൽ വിവരങ്ങൾക്കുമായി VFS ഗ്ലോബൽ പ്രത്യേക കസ്റ്റമർ സർവീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ വിവരങ്ങൾക്കായി 03-99-56-38-30 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. രാവിലെ 9 മുതൽ വൈകിട്ട് 3:30 വരെയാണ് സേവനം ലഭ്യമാകുക. അതുകൂടാതെ info.india_aus@vfshelpline.com എന്ന ഇമെയിൽ വഴിയും വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ്. ഫോൺ വഴിയും ഇമെയിൽ വഴിയും അപേക്ഷകരുടെ സംശയങ്ങൾക്ക് കഴിയുന്നത്ര വേഗത്തിൽ മറുപടി നൽകുമെന്ന് VFS അറിയിച്ചു. അടിയന്തര കോൺസുലർ സഹായം ആവശ്യമുള്ളവർ കാൻബറയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് അവിടെ നൽകിയിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങളും നടപടിക്രമങ്ങളും പാലിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട അധികാരികൾ അനുമതി നൽകുന്ന മുറയ്ക്ക് VFS ഗ്ലോബലിന്റെ ഇന്ത്യ കോൺസുലർ ആപ്ലിക്കേഷൻ സെന്ററുകളിലെ സേവനങ്ങൾ പുനരാരംഭിക്കും. അതുവരെ ഏറ്റവും പുതിയ വിവരങ്ങൾ അറിയുന്നതിനായി കാൻബറയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെയും ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ ഓഫീസുകളുടെയും ഔദ്യോഗിക അറിയിപ്പുകൾ പതിവായി പരിശോധിക്കാൻ അപേക്ഷകരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്.
3: പഴയ പരിപാടികൾ വീണ്ടും കേൾക്കാം. SBS ഓഡിയോ ആപ്പിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ SBS സൗത്ത് ഏഷ്യനിൽ. ഇത് SBS മലയാളം.
0: VFS ഗ്ലോബൽ വഴി ലഭിച്ചിരുന്ന ഇന്ത്യൻ വിസ സേവനങ്ങൾ July 1 മുതൽ നിർത്തിവെച്ച വാർത്തയുടെ വിശദാംശങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. നിങ്ങളുടെ സംശയങ്ങൾക്കായി VFS ഗ്ലോബൽ കസ്റ്റമർ സർവീസുമായി ബന്ധപ്പെടാവുന്നതാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ അറിയുന്നതിനായി കാൻബറയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെയും ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ ഓഫീസുകളുടെയും ഔദ്യോഗിക അറിയിപ്പുകൾ പതിവ്

ആയി പരിശോധിക്കുകയും ചെയ്യുക. ഇനി മനോഹരമായൊരു ഗാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. യൂസഫ് അലി കച്ചേരിയുടെ വരികൾക്ക് ഈണം നൽകിയിരിക്കുന്നത് എൻ പി പ്രഭാകരൻ, കെ ജെ യേശുദാസും പി വി പ്രീതിയുമാണ് ഗാനം ആൽപിച്ചിരിക്കുന്നത്.

നിങ്ങളുടെ വിരൽത്തുമ്പിൽ. എസ് ബി എസ് മലയാളം നിങ്ങളുടെ പുതിയ ഓൺലൈൻ ഹോം പേജ് ആക്കുക. sbs.com.au/malayalam. എസ് ബി എസ് മലയാളത്തിന്റെ പരിപാടികൾ നിങ്ങൾ ആസ്വദിക്കാറുണ്ടോ? എന്നാൽ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലൂടെ ചർച്ചകൾ തുടരാം. എസ് ബി എസ് മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.

0: പ്രിയ ശ്രോതാക്കളെ, എസ് ബി എസ് മലയാളത്തിൻ്റെ ഒരു മണിക്കൂർ തത്സമയ പരിപാടിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓസ്ട്രേലിയയിലായിരിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വാർത്തകളും വിശേഷങ്ങളും ഒക്കെ അടങ്ങിയ എസ് ബി എസ് മലയാളം പോഡ്കാസ്റ്റുകൾ എസ് ബി എസ് മലയാളം വെബ്സൈറ്റ് വഴിയോ എസ് ബി എസ് മലയാളം ഫേസ്ബുക്ക് പേജ് വഴിയോ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കേൾക്കാവുന്നതാണ്. ഇനി നമ്മുടെ അടുത്ത റിപ്പോർട്ടിലേക്കാണ്. ഓരോ വർഷവും നികുതി റിട്ടേൺ സമർപ്പിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പതിവ് പോലെ ഇത്തവണയും ഓസ്ട്രേലിയൻ ടാക്സേഷൻ ഓഫീസ് ഇത്തരം കാര്യങ്ങളിൽ പൊതുവായ ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. 2025-26 സാമ്പത്തിക വർഷത്തിലെ ടാക്സ് റിട്ടേണുമായി ബന്ധപ്പെട്ട് എ ടി ഒ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണെന്നും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട മേഖലകൾ ഏതാണെന്നും നമ്മൾ പരിശോധിക്കുന്നു. ഈ വിഷയത്തിലെ സംശയങ്ങൾക്ക് മെൽബണിലെ ടാക്സ്മാൻ അക്കൗണ്ടിംഗ് ആൻഡ് ടാക്സ് പ്രൊഫഷണൽസിൽ പ്രിൻസിപ്പൽസ് ടാക്സ് കൺസൾട്ടൻ്റായ ബൈജു മത്തായി മറുപടി നൽകുന്നു. ജോജോ ജോസഫ് തയ്യാറാക്കിയ അഭിമുഖം കേൾക്കാം.
1: സ്വാഗതം ബൈജു മത്തായി എസ് ബി എസ് മലയാളത്തിലേക്ക്.
2: നന്ദി ജോജോ.
1: സാമ്പത്തിക വർഷം അല്ലെങ്കിൽ പുതിയ ടാക്സ് റിട്ടേൺ സമർപ്പിക്കേണ്ട ദിവസം അടുത്തു വരികയാണ്. ഈ 2025-26 സാമ്പത്തിക വർഷത്തിലെ റിട്ടേൺ സമർപ്പിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
2: ജോജോ, ടാക്സ് റിട്ടേൺ സമർപ്പിക്കുമ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, നമ്മളുടെ എല്ലാ മേഖലകളിൽ നിന്നുമുള്ള ഇൻകം ടാക്സ് റിട്ടേണിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം വളരെയധികം ടാക്സ് റിട്ടേണുകളിൽ പല ഇൻഫർമേഷനും മിസ്സായി പോകുന്നു, എല്ലാം ഇൻക്ലൂഡ് ചെയ്യാതെ ഫയൽ ചെയ്യുന്നു എന്നുള്ള കാരണം മൂലം അത് പിന്നീട് ഭേദഗതി ചെയ്യേണ്ടുന്ന സാഹചര്യങ്ങൾ വളരെയധികം വരുന്നു. ഓസ്ട്രേലിയൻ ടാക്സേഷൻ ഓഫീസും അടുത്ത സമയത്ത് അതിനെ സംബന്ധിച്ച ഒരു സർക്കുലർ ഇറക്കിയിരുന്നു. എപ്പോഴും ഏറ്റവും അഡ്വൈസ് ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് ജൂലൈ മാസം കഴിയുന്നത് വരെയെങ്കിലും വെയിറ്റ് ചെയ്ത് നമ്മളുടെ ടാക്സ് ഇൻഫർമേഷൻ പൂർണ്ണമായി കളക്ട് ചെയ്തതിന് ശേഷം മാത്രം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അത് ഭാവിയിൽ എററുള്ള തെറ്റുകൾ സംഭവിച്ച ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനേക്കാളും പിന്നീട് എ ടി ഒയോ ടാക്സ് പേയർ തന്നെയോ അത് അമെൻഡ് ചെയ്യുന്നതിനേക്കാൾ നല്ലതായിരിക്കും എന്ന് പറയുന്നു. കാരണം നമുക്ക് പല സോഴ്സിൽ നിന്നുള്ള എംപ്ലോയ്മെന്റ് ഇൻകം ഉണ്ടാവാം, അതുപോലെ നമ്മൾ ചെറുകിട ബിസിനസ്സുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ഇൻകങ്ങളുണ്ട്, ബാങ്കിൽ നമുക്ക് നിക്ഷേപങ്ങൾ ചെറുതാണെങ്കിൽ പോലും അതിനൊരു പലിശ ലഭിച്ചിട്ടുണ്ടാവാം, ആ ഇൻഫർമേഷൻ വേണം. ഡിവിഡൻഡ് ലാഭവിഹിതങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻ ഫയൽ ചെയ്യണം. അതുപോലെ മെഡിക്കൽ ഇൻഷുറൻസ്, പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡേറ്റ ലഭിക്കണം. ഇങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷനും ലഭിച്ചതിന് ശേഷം ഒരാൾക്ക് ഒരു വർഷത്തിൽ ഒരു ടാക്സ് റിട്ടേൺ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ മുഴുവൻ ഇൻഫർമേഷനും ഒറ്റ ടാക്സ് റിട്ടേണിലാണ് വരേണ്ടത്. അതുകൊണ്ട് എല്ലാ ഇൻഫർമേഷനുകളും കിട്ടിയതിന് ശേഷം മാത്രം ഫയൽ ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
1: തീർച്ചയായും. സാധാരണ എല്ലാ വർഷവും ഈ ടാക്സേഷൻ ഓഫീസ് അവർ പ്രത്യേകമായി ഫോക്കസ് ചെയ്യുന്ന മേഖലകൾ ഏതൊക്കെയാണെന്നൊക്കെ പറയാറുണ്ട്. ഇത്തവണ അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം എ ടി ഒയുടെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുണ്ടോ?
2: തീർച്ചയായും ജോജോ, ഈ വർഷവും എ ടി ഒ പ്രത്യേക എല്ലാ ടാക്സ് പേയേഴ്സിന്റെയും അറിവിന് വേണ്ടിയിട്ട് ചില പ്രത്യേക മേഖലകളും അതുപോലെ ചില പ്രത്യേക വിവരങ്ങൾ, ശ്രദ്ധിക്കേണ്ട വാർണിങ്ങുകളും മുന്നറിയിപ്പുകളും ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഇഷ്യൂ ചെയ്തിരിക്കുന്ന വാർണിംഗ് എന്ന് പറയുന്നത്, ഈ വർഷം പതിവില്ലാതെ ഏറ്റവും പറഞ്ഞിരിക്കുന്ന വാർണിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ചില വിവരങ്ങളാണ്. ഒന്നാമത്, ധാരാളമായി ഇപ്പോൾ ഓൺലൈനിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ ടാക്സ് ടിപ്പുകളും അഡ്വൈസുകൾ എന്നുള്ള രീതിയിൽ പൊതുജനങ്ങളിലേക്ക് ഒരുപാട് മിസ്ഇൻഫർമേഷൻ, തെറ്റായ വിവരങ്ങളും അതിൽ കൂടിക്കലർത്തി ചെല്ലപ്പെടുന്നു. അതുമൂലം പലർക്കും അവരുടെ ടാക്സ് വിവരങ്ങളിൽ അവർക്കുള്ള ഇൻഫർമേഷനുകളിൽ തെറ്റുകൾ സംഭവിക്കുന്നു, അത് അവരുടെ ടാക്സ് ഫയലിങ്ങിനെ ബാധിക്കുന്നു എന്നുള്ളത് എറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഉപദേശം, ഓൺലൈനിൽ കൂടെയോ എവിടെ നിന്നെങ്കിലും ലഭിക്കുന്നെങ്കിൽ അതിനെ വളരെ അനലൈസ് ചെയ്ത് രണ്ട് പ്രാവശ്യം ചിന്തിച്ചതിന് ശേഷം മാത്രം സ്വീകരിക്കുക എന്നുള്ളതാണ്. AI പ്ലാറ്റ്ഫോമുകൾ ധാരാളം ഇപ്പോൾ ആൾക്കാർ ടാക്സ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ടാക്സിൽ ഒരു പെട്ടെന്ന് ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുന്നു, പെട്ടെന്ന് ലഭിക്കാനുള്ള ഒരു സോഴ്സായി കണ്ടെത്തുന്നുണ്ട്. ആ ഇൻഫർമേഷനെ ഫുള്ളായിട്ട് ഡിപ്പെൻഡ് ചെയ്യരുത്, അതിനെ ആശ്രയിച്ച് കാര്യങ്ങൾ

തീരുമാനിക്കരുതെന്ന് എറ്റിയോ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു AI പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ അത് ഏത് സോഴ്സിൽ നിന്നുള്ള വിവരത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിങ്ങൾക്ക് അതൊരു ഓട്ടോമേറ്റഡ് അഡ്വൈസ് തരുന്നത് എന്നുള്ളത്.

0: Hits from Home.
1: 1 second, you're enjoying your first day off in forever. Then, mid-lunch, your phone buzzes. A window's been broken at home, and you're miles away. In 1 second, everything can change. That's why ADT offers security systems with 24/7 monitoring, with tech that helps first responders prioritize your emergency. And with the ADT Plus app, you can stay informed and in control of your home from virtually wherever you are. When every second counts, count on ADT. Visit ADT.com to learn more.
2: Related advice anengil, adu licensed aya allengil adile skilled expert aya tax advisors alle accountants ninnu mathrame adu sweekikkavallo. Chellar oru reelil kandathukonde adu oru niyamam aganamennum adu seriyanennum ippol relevant aganamennum illa. ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നമുക്ക് ഇൻഫോർമൽ മീറ്റിങ്ങുകളിൽ ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെയുള്ള ഡേറ്റ ഷെയറിംഗ് നമ്മളുടെ വലിയൊരു നോളജ് സോഴ്സ് ആണല്ലോ. അതിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധയുണ്ടാവണം. അത് ശരിയാണോ എന്ന് രണ്ട് പ്രാവശ്യം ഉറപ്പാക്കിയതിന് ശേഷമേ അതിനെ ആശ്രയിക്കാവുള്ളൂ എന്ന് പറയുന്നു.
3: ഓക്കെ, ഇത് പൊതുവായി വ്യക്തിപരമായി ടാക്സ് റിട്ടേൺ ചെയ്യുന്നവർക്കുള്ള ഒരു നിർദ്ദേശമല്ലേ അല്ലേ?
2: പൊതുവായി വ്യക്തിപരമായിട്ടായാലും ചെറുകിട ബിസിനസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നവർക്കായുമുള്ള ഒരു വാണിംഗ് എന്നുള്ളത് തന്നെയാണ്. ഒപ്പം ഏറ്റവും പറഞ്ഞിരിക്കുന്ന ചില പ്രത്യേക ഏരിയകൾ ഏറ്റവും ഈ വർഷം ശ്രദ്ധിക്കുന്ന മേഖലകളും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതും കൂടെ ഒന്ന്
3: പറഞ്ഞേക്കാം.
2: ഏറ്റവും ഈ വർഷം ശ്രദ്ധിക്കാനുള്ള മേഖല പൊതുവായിട്ട് വർക്ക് റിലേറ്റഡ് എക്സ്പെൻസുകൾ, ജോലിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്ലെയിം ചെയ്യുന്ന ചെലവുകളാണ് ഏറ്റവും ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. കാരണം ഏറ്റവും കൂടുതൽ തെറ്റുകൾ കണ്ടെത്തുന്ന മേഖലകളായിട്ട് ഏറ്റവും അത് പ്രത്യേകം പ്രതിപാദിച്ചിരിക്കുന്നു. ഒപ്പം ഒമിറ്റഡ് ഇൻകം, വിട്ടുപോകുന്ന ഇൻകങ്ങൾ, പലരും പല ഇൻകങ്ങൾ ഡിക്ലെയർ ചെയ്യാതെ വിട്ടുപോകുന്ന സാഹചര്യം ഏറ്റവും ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ആ രണ്ട് മേഖലകളാണ് ഏറ്റവും ഈ വർഷം പറഞ്ഞിരിക്കുന്നത്. വർക്ക് റിലേറ്റഡ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഈ വർഷം വളരെ പ്രധാനമായിട്ട് വർക്ക് ഫ്രം ഹോം എക്സ്പെൻസുകളെ ഏറ്റവും പ്രതിപാദിക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നത് വളരെയധികം അനേകർ ഇപ്പോൾ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരു മോഡിലേക്ക് മാറുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ അതിന്റെ ക്ലെയിമുകൾ ചെയ്യുന്നതിന് ഏറ്റവും പ്രത്യേകമായ നിയമാവലി പ്രഖ്യാപിച്ചിട്ടുണ്ട്, നമുക്ക് ലഭ്യമാണത്. രണ്ട് മെത്തേഡുകൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ ആക്ച്വൽ കോസ്റ്റ് മെത്തേഡ് ഉണ്ട്, അത് നമുക്കുള്ള ചില വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നതിനുള്ള ആക്ച്വൽ എക്സ്പെൻസ്. അങ്ങനെ ആ ചെലവ് ആക്ച്വലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക, യഥാർത്ഥ ചെലവ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പ്രായോഗികമായ ചില തടസ്സങ്ങളുണ്ട്. കാരണം ഇലക്ട്രിസിറ്റി ബിൽ, ഗ്യാസ്, ഹീറ്റിംഗ്, കൂളിംഗ് എന്ന് പറയുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്ക് വർക്ക് ഏരിയ മാത്രമായിട്ട് പെർസെൻറ്റേജ് ചെയ്ത് അത് സെപ്പറേറ്റ് ചെയ്ത് വിത്ത് എവിഡൻസ് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരു ഫിക്സഡ് റേറ്റ് മെത്തേഡും കൂടെ കണക്കുകൂട്ടൽ ഈസി ആക്കുവാൻ വേണ്ടി ഓസ്ട്രേലിയൻ ടാക്സ് ഓഫീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരു മണിക്കൂറിന് ഇപ്രകാരമുള്ള ചെലവുകളെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് 70 സെന്റ് വീതം എക്സ്പെൻസ് ആയിട്ട് ഫ്ലാറ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാം. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്ത മണിക്കൂറുകളുടെ കണക്ക് സൂക്ഷിച്ചാൽ മതി, അതിന്റെ കൃത്യമായ കണക്കുകളും തെളിവുകളും സൂക്ഷിച്ചാൽ മതി. എന്നിട്ട് 70 സെന്റ് വീതം ഓരോ മണിക്കൂറിനും ക്ലെയിം ചെയ്യാവുന്ന ഒരു നിയമം, ഒരു പ്രൊവിഷൻ ATO പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് പ്രത്യേകം ഈ വർഷത്തെ ATOയുടെ നോട്ടിഫിക്കേഷനിൽ അത് ശ്രദ്ധിക്കാൻ വേണ്ടി സൂചിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വർക്ക് റിലേറ്റഡ് എക്സ്പെൻസുകളിൽ ഗോൾഡൻ റൂൾസ്, അതായത് 3 റൂളുകൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മളുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ആ ഇൻകം നേടുന്നതിന് വേണ്ടി ചെലവഴിച്ച പൈസകൾ മാത്രമേ നമ്മൾ ക്ലെയിം ചെയ്യാവുള്ളൂ. മാത്രമല്ല അത് നമ്മുടെ എംപ്ലോയറിൽ നിന്ന് റീഇംബേഴ്സ് അല്ലെങ്കിൽ അത് അവർ നമുക്ക് തിരിച്ചു തന്നിട്ടുള്ള പൈസ ആവരുത്. അതാണ് ഒന്നാമത്തെ റൂള്. രണ്ടാമത്തെ റൂള്, അത് നമ്മൾ ചെലവഴിച്ച പൈസ വർക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നേരിട്ട് ചിലവഴിച്ച പൈസകളാവണം. അതായത് പ്രൈവറ്റ് എക്സ്പെൻസ് ഒരിക്കലും ഇതിൽ മിക്സ് ആയി പോകരുത് എന്നുള്ളത് ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കാൻ പറയുന്ന രണ്ടാമത്തെ ഗോൾഡൻ റൂൾ. മൂന്നാമത്തെ റൂള്, നമ്മൾ ഈ ക്ലെയിം ചെയ്ത എക്സ്പെൻസിന് എപ്പോഴും ഒരു റെക്കോർഡ് അല്ലെങ്കിൽ ഒരു റെസിപ്റ്റ് സൂക്ഷിച്ചിരിക്കണം. നമുക്കത് തെളിവ് ഏറ്റവും ഒരു സമയത്ത് നമ്മളോട് ഓഡിറ്റിങ്ങിനോ റിവ്യൂവിനോ സെലക്ട് ചെയ്താൽ നമുക്ക് തക്കതായ തെളിവുകൾ ATOയ്ക്ക് സബ്മിറ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇങ്ങനെയുള്ള 3 ഗോൾഡൻ റൂൾ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ഇത് ഒമിറ്റഡ് ഇൻകം, അതായത് നമ്മൾ വിട്ടുപോകുന്ന ഒരു അനേകർ ഒരു സൈഡ് ഹസിൽ അല്ലെങ്കിൽ സൈഡ് ഇൻകങ്ങൾ ഏൺ ചെയ്യുന്നവരാണ് നിങ്ങൾ. അങ്ങനെയുള്ള ഇൻകം ടാക്സ് റിട്ടേണിൽ ഡിക്ലെയർ ചെയ്യാൻ മറന്നുപോകരുത്. അതായത് റൈറ്റ് ഷെയറിംഗ് വർക്കുകൾ ചെയ്യുന്നവരുണ്ട്, ചെറിയ അവരുടെ ലെഷർ ടൈമിൽ ഗാർഡനിങ് വർക്കുകൾ ചെയ്യുന്നവരുണ്ട്, ഡെലിവറി സർവീസുകൾ ഇപ്പോൾ ധാരാളം ഡെലിവറി, ഫുഡ് ഡെലിവറി, ഗ്രോസറി ഡെലിവറി ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഇൻകം, ഇതൊക്കെ ABN അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ബിസിനസ് നമ്പറുകൾ ഉള്ളവർ അവർ ചെയ്യുന്ന ഒരു സ്വയം തൊഴിലാണ്, ഒരു ബിസിനസ് ഇൻകം ആയിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. അതിൽ നിന്നുള്ള ഇൻകം പലരും വിട്ടുപോകുന്നതായിട്ടും ടാക്സ് റിട്ടേണിൽ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നതായിട്ടും കണ്ട് കഴിഞ്ഞ ചില മാസങ്ങളിലായി ഏറ്റവും അനേകരെ കോണ്ടാക്ട് ചെയ്യുന്നു, ലെറ്ററുകൾ അയക്കുന്നുണ്ട്. നിങ്ങളുടെ കഴിഞ്ഞ വർഷങ്ങളിൽ ഇൻകം വിട്ടുപോയത് അതുകൊണ്ട് ടാക്സ് റിട്ടേൺ അമെൻമെന്റ് ചെയ്ത് ഭേദഗതി ചെയ്ത് ആ ഇൻകം കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. അപ്രകാരമുള്ള കാര്യങ്ങൾ വിട്ടുപോകാതിരിക്കുക എന്നുള്ളതും

0: ഏറ്റിയോ ഈ പറഞ്ഞ നോട്ടിഫിക്കേഷനിൽ പ്രത്യേകമായിട്ട് ആൾക്കാരോട് ഉപദേശിച്ചിട്ടുണ്ട്.
1: ഞാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചോദിച്ചോട്ടെ, ഈ അധിക വരുമാനം എന്ന് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ പലരും ഓൺലൈനിലൂടെയൊക്കെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ വരുമാനം ലഭിക്കുന്നവരുണ്ട്, ക്രിപ്റ്റോ കറൻസി ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഓരോ വർഷവും ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ടുണ്ടോ?
0: തീർച്ചയായും നമുക്ക് ഹോബിയായി ഒരു പ്രാവശ്യത്തേക്ക് മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യുന്നതാണെങ്കിൽ അതൊരു ഒരു വിനോദമാണെന്ന് പറയാം. എന്നാൽ റെഗുലറായിട്ട് ഒരു പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ നമ്മൾ ഇൻകം ഒരു പ്രതിഫലം നേടിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന ജോലികൾ, അത് ഏത് രീതിയിൽ ഒരു എംപ്ലോയ്മെന്റ് അല്ല എങ്കിൽ പോലും, നമ്മളുടെ ഒരു സൈഡ് ഹസിൽ ആണെങ്കിൽ പോലും, നമ്മുടെ ലെഷർ ടൈമിൽ നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ പോലും അത് ഇൻകം ടാക്സബിൾ, ടാക്സ് കൊടുക്കേണ്ടുന്ന ഇൻകത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. മാത്രമല്ല അനേകർ ക്രിപ്റ്റോയിലും ഒക്കെ നമ്മളുടെ ചെറിയ നിക്ഷേപങ്ങൾ ചെയ്യാറുണ്ട്. ആ ക്രിപ്റ്റോ പിന്നീട് റിയലൈസ് ചെയ്യുമ്പോൾ അതിന് വരുന്ന ഇൻകം പലരും ടാക്സ് റിട്ടേണിൽ അത് ഡിക്ലെയർ ചെയ്യാൻ വിട്ടുപോയിട്ടുള്ളതായിട്ട് ഏറ്റവും ശ്രദ്ധയിൽപ്പെടുകയും അതിന് നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്യുകയും ചെയ്തിരുന്നു. അത് അതിന് നേടുന്ന ഏണിങ് അല്ലെങ്കിൽ ആ ഗെയിൻ, ആ നേട്ടം എന്ന് പറയുന്നത് ടാക്സ് കൊടുക്കേണ്ടുന്ന ഒരു ക്യാപിറ്റൽ ഗെയിൻ ആണ്. അതുകൊണ്ട് ക്രിപ്റ്റോയിൽ ചെയ്യുന്നവർ പ്രത്യേകം അതിന്റെ റിപ്പോർട്ടുകൾ വർഷാന്ത്യത്തിൽ ഡൗൺലോഡ് ചെയ്ത് അവരുടെ ടാക്സ് റിട്ടേണിൽ അതിൽ നിന്ന് ഗെയിൻ ആണോ അല്ലെങ്കിൽ ലോസ് നഷ്ടമാണോ എന്നുള്ളത് ഡിക്ലെയർ ചെയ്യാനും അതിന്റെ ടാക്സ് ട്രീറ്റ്മെന്റുകൾ കൃത്യമായി അപ്ലൈ ചെയ്യാനും മറന്നുപോകാതിരിക്കുക.
1: കഴിഞ്ഞ 1-2 വർഷങ്ങളായി വളരെ ആകർഷകമായി പലരും കാണുന്ന ഒരു കാര്യമാണ് ഈ ഇന്നോവേറ്റഡ് ലീസ് എന്ന് പറയുന്നത്. ടാക്സ് റിട്ടേൺ ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് ആളുകളെ ടാക്സ് സേവ് ചെയ്യാൻ സഹായിക്കുന്നത് എന്നൊന്ന് പറയുമോ?
0: ആ തീർച്ചയായിട്ടും ജോജോ. ഇന്നോവേറ്റഡ് ലീസിംഗ് അറേഞ്ച്മെന്റുകൾ എന്ന് പറയുന്നത് എംപ്ലോയറും ആ എംപ്ലോയിയും ഒരു ഫൈനാൻഷ്യൽ ഓർഗനൈസേഷനും കൂടെ ചേർന്ന 3 ഒരു കരാറാണ്. ഇതിലൂടെ പൊതുവെ നമ്മൾ കണ്ടുവരുന്നത് എംപ്ലോയിയുടെ എക്സ്പെൻസുകൾ, അല്ലെങ്കിൽ പൊതുവെ ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന ഇന്നോവേറ്റഡ് ലീസ് എന്ന് പറയുന്നത് വാഹനങ്ങൾ വാങ്ങുന്നത് അല്ലെങ്കിൽ ഒരു കാർ വാങ്ങുന്നത്, പേഴ്സണൽ ഉപയോഗത്തിനൊക്കെയുള്ള കാർ വാങ്ങുന്നത്, അതിനുള്ള ചെലവ് പ്രീ ടാക്സ് ആയിട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഒരു അറേഞ്ച്മെന്റ്. അപ്പോ അതിന് ഒരു ടാക്സ് വരും. അതിന് ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സ് എന്നുള്ള കാറ്റഗറിയിൽ, ഇൻകം ടാക്സ് അല്ലാതെ മറ്റൊരു ടാക്സ് കാറ്റഗറിയാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സ്. അപ്രകാരമുള്ള ടാക്സ് വരുന്നതാണ് അത്. അപ്പോൾ അതിനു വേണ്ടി പോസ്റ്റ് ടാക്സ് ആയിട്ട് നമ്മളുടെ ഇൻകത്തിൽ നിന്ന് 2 അത് സാലറി എംപ്ലോയർ നമുക്ക് തരുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ശമ്പളത്തിൽ നിന്ന് ആ പൈസ കുറച്ചിട്ട് അത് ഫൈനാൻസ് കമ്പനിക്ക് കൊടുക്കണം എന്നുള്ളതാണ് അതിന്റെ കരാറ്. അപ്പോ എംപ്ലോയി ആ കാർ ഉപയോഗിക്കുകയും എംപ്ലോയർ എംപ്ലോയിയുടെ ശമ്പളത്തിൽ നിന്നും അതിന്റെ ലോൺ റീപേയ്മെന്റും അതിന്റെ ദൈനംദിന ചെലവുകളും കുറവ് ചെയ്തിട്ട് അത് ഫൈനാൻസ് കമ്പനിക്ക് കൊടുക്കേണ്ട പൈസ കൊടുക്കുകയും എംപ്ലോയിക്ക് കൊടുക്കുകയും ചെയ്യും. ബാക്കി ദൈനംദിന ചെലവുകൾക്ക് എംപ്ലോയിക്ക് കൊടുക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇത് പ്രീ ടാക്സ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് ടാക്സ് സേവിങ്ങുകളുണ്ട്. പക്ഷേ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഗവൺമെന്റ് ഈ പറഞ്ഞ ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സിന് എക്സംഷൻ കൊടുക്കുന്നുണ്ട് നിലവിൽ. 2027 അതിന് മാറ്റം വരുന്നുണ്ട്. $75,000 കുറഞ്ഞ വിലയുള്ളതിലേക്ക് മാത്രമായിട്ട് ഇത് പരിധി ആക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ നിലവിൽ അനേകർ ഈ പ്രയോജനം ഈ കാര്യം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഈ ഇന്നോവേറ്റർ ലീസ് ഇപ്പോൾ വളരെ പ്രയോജനമുള്ള ഒരു ടാക്സ് സേവിംഗ് സ്ട്രാറ്റജി ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പദ്ധതി തന്നെയാണ്.
1: അതുകൂടാതെ ഈ സൂപ്പർ ആനുവേഷൻ കോൺട്രിബ്യൂഷൻ അതിലൂടെയും സേവ് ചെയ്യാമെന്നാണല്ലോ പൊതുവെ ആളുകൾ പറയുന്നത്. അതിന് ഒരു പരിധിയുണ്ടോ? ഏത് തീയതിക്ക് മുൻപ് സൂപ്പർ ആനുവേഷൻ കോൺട്രിബ്യൂഷൻ നമ്മൾ നടത്തിയിരിക്കണം? അതേപറ്റി കൂടി ഒന്ന് പറയുമോ?
0: തീർച്ചയായും. അനേകർ ഇപ്പോൾ ടാക്സ് കുറയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് സൂപ്പർ ആനുവേഷൻ കോൺട്രിബ്യൂഷനുകൾ. കാരണം എംപ്ലോയിയുടെ സാലറിയിൽ നിന്ന് പ്രീ ടാക്സ് ആയിട്ട് നമുക്ക് എംപ്ലോയറെ കൊണ്ട് കട്ട് ചെയ്യിപ്പിച്ചിട്ട് സൂപ്പർ ആനുവേഷനിൽ അടപ്പിക്കാം. അപ്പോൾ ആ പൈസയ്ക്ക് നമ്മളുടെ കയ്യിൽ നിന്ന് ടാക്സ് കൊടുക്കേണ്ടി വരുന്നില്ല. സൂപ്പറിനകത്തുള്ള ആ 15% എന്നുള്ള താഴ്ന്ന ടാക്സ് പരിധിയിലേ അത് ആപ്ലിക്കബിൾ ആവുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മളുടെ കയ്യിൽ വന്നതിന് ശേഷം ഒരു എംപ്ലോയിക്ക് തന്നെ അല്ലെങ്കിൽ ഒരു ടാക്സ് പേയറിന് സ്വന്തമായിട്ട് സൂപ്പർ ആനുവേഷനിലേക്ക് അടയ്ക്കാവുന്നതാണ്. അതിന്റെ ദിവസം എന്ന് പറയുന്നത് ഈ വർഷത്തെ അടയ്ക്കേണ്ട പരിധി ഏകദേശം കഴിയുകയാണ്. കാരണം ഒരു സൂപ്പർ ആനുവേഷൻ കമ്പനിയുടെ അക്കൗണ്ടിൽ, എംപ്ലോയിക്കുള്ള സൂപ്പർ ആനുവേഷൻ അക്കൗണ്ടിൽ 30 ക്രെഡിറ്റ് ആയ പൈസ മാത്രമേ ആ വർഷത്തെ ടാക്സ് റിട്ടേണിൽ നെക്സ്റ്റ് ടാക്സ് റിട്ടേൺ പ്രിപ്പയർ ചെയ്യുമ്പോൾ അവർക്ക് അത് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് June 30 വരെ അടയ്ക്കാൻ കഴിയില്ല. മിനിമം 1 മുമ്പോ 2 മുമ്പോ അത് അടച്ചെങ്കിലേ സൂപ്പർ ആനുവേഷൻ കമ്പനികൾ അതാത് എംപ്ലോയിയുടെ അക്കൗണ്ടുകളിൽ അത് ക്രെഡിറ്റ് ചെയ്യത്തുള്ളൂ June 30 മുമ്പ്. അങ്ങനെ ഇട്ടാൽ നമ്മുടെ കയ്യിൽ നമ്മൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അതൊരു എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്ത് അതിനെ ഫുള്ളി ടാക്സ്

0: ഡിഡക്റ്റബിൾ എമൗണ്ട് ആയിട്ട് ടാക്സ് ഒഴിവാക്കാവുന്നതാണ്. പകരം സൂപ്പർ ആനുവേഷനകത്ത് ചെന്നിട്ട് അതിന് ഒരു 15% എന്നുള്ള മിനിമം ടാക്സ് റേറ്റ് മാത്രമേ അതിന് ആപ്ലിക്കബിൾ ആവുന്നുള്ളൂ. അപ്പോൾ അവർക്ക് സൂപ്പർ ഭാവിയിലേക്കുള്ള ഇൻകം, റിട്ടയർമെന്റ് ഇൻകം അല്ലെങ്കിൽ സൂപ്പർ ആനുവേഷൻ വഴിയുള്ള നിക്ഷേപങ്ങൾ ഇൻവെസ്റ്റ്മെന്റുകൾക്കൊക്കെ ആയിട്ട് ആ പണം ഉപയോഗിക്കുകയും ടാക്സിനകത്ത് അതിന് നല്ലൊരു സേവിങ് ഉണ്ടാകുകയും ചെയ്യുന്നു. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു വർഷം $45,000 കൂടുതൽ ഇൻകം ഉള്ള ഒരാൾക്കേ അത് അപ്രകാരം ഒരു ടാക്സ് സേവിങ് ഉണ്ടാകുന്നുള്ളൂ. കാരണം 45,000 താഴെയുള്ള ഇൻകത്തിന് ടാക്സ് ഇതിന് തുല്യമായ ഇതിനോട് അടുത്തുള്ള റേറ്റേ ആവുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് 45,000 മുകളിലോ അല്ലെങ്കിൽ അതിനേക്കാൾ ഹയർ ടാക്സ് ബ്രാക്കറ്റുകളിലുള്ളവർ മാത്രമേ ഈ സ്ട്രാറ്റജി പ്രയോജനപ്പെടുത്താവൂ എന്നാണ് എൻ്റെ അഭിപ്രായം.
1: തീർച്ചയായും വളരെയധികം നന്ദി ബൈജു മത്തായി. 2025-26 സാമ്പത്തിക വർഷത്തിലെ നികുതി റിട്ടേണുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ലളിതമായി വിശദീകരിച്ചതിന്
0: നന്ദി ജോജോ.
2: കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാം ഞങ്ങളുടെ വെബ്സൈറ്റിലും ഫേസ്ബുക്കിലും sbs.com.au/malayalam സന്ദർശിക്കുക, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ SBS മലയാളത്തെ ഫോളോ ചെയ്യുക.
3: 2025-26 സാമ്പത്തിക വർഷത്തിലെ നികുതി റിട്ടേൺ സമർപ്പിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്നാണ് നമ്മൾ ഇതുവരെ കേട്ടത്. മെൽബണിലെ ടാക്സ്മാൻ അക്കൗണ്ടിംഗ് ആൻഡ് ടാക്സ് പ്രൊഫഷണൽസിൽ പ്രിൻസിപ്പൽ ടാക്സ് കൺസൾട്ടന്റായ ബൈജു മത്തായിയാണ് ചോദ്യങ്ങൾക്ക്

0: മുൻ മന്ത്രിയായിരുന്ന ഡോക്ടർ എം കെ മുനീറിന്റെ ശബ്ദത്തിലുള്ള മനോഹരമായ ഒരു ഗസലാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇനി ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം.
1: Lord season 4, the Arctic.
2: 10 brave souls, far from home, close to freezing.
3: It's a whole new frontier.
4: Oh my God!
2: Alone Australia, streams 15th of July on SBS On Demand.
5: നിങ്ങൾക്ക് ഇഷ്ടമുള്ള പരിപാടികൾ കേൾക്കാനായി SBS ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഇന്നു തന്നെ. ആപ്പ് സ്റ്റോറിൽ നിന്നും ഗൂഗിൾ പ്ലേയിൽ നിന്നും സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാം SBS ഓഡിയോ ആപ്പ്.

ശ്രോതാക്കളെ, എസ് ബി എസ് മലയാളത്തിൻ്റെ ഒരു മണിക്കൂർ പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. അടുത്തതായി ഓസ്ട്രേലിയയിലായിരിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വിശേഷങ്ങളും വാർത്തകളും ഒക്കെ ഉൾപ്പെടുത്തി ഉള്ള എസ് ബി എസ് മലയാളത്തിൻ്റെ പോഡ്കാസ്റ്റായ ഓസ്ട്രേലിയൻ വഴികാട്ടിയിലേക്കാണ് നമ്മൾ പോകുന്നത്.

0: ഫുട്ബോളിൻ്റെ ആവേശം ലോകമെമ്പാടും വാനോളം എത്തി നിൽക്കുകയാണ്. ഓസ്ട്രേലിയൻ ഫുട്ബോൾ ടീമായ സോക്കറൂസ് ലോകകപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് മുന്നേറുമ്പോൾ ഓസ്ട്രേലിയൻ ഫുട്ബോൾ ആരാധകരും വലിയ പ്രതീക്ഷയിലാണ്. ലോകത്തിലെ ഏറ്റവും ജനപ്രിയ കായിക ഇനമായ ഫുട്ബോളിന് ഓസ്ട്രേലിയയിലും ആരാധകർ കൂടി വരികയാണ്. ഓസ്ട്രേലിയയുടെ വിവിധയിടങ്ങളിൽ പല പ്രായക്കാരെ ഫുട്ബോൾ പരിശീലിപ്പിക്കുന്ന ക്ലബ്ബുകൾ സജീവമാണ്. അതിലൊരു ഭാഗമാകാൻ എങ്ങനെ സാധിക്കുമെന്നും ഓസ്ട്രേലിയയിലെ ഫുട്ബോൾ സംസ്കാരങ്ങളെക്കുറിച്ചുമാണ് ഓസ്ട്രേലിയൻ വഴികാട്ടിയുടെ ഈ അധ്യായത്തിൽ നിങ്ങൾ എനിക്ക് കേൾക്കാൻ പോകുന്നത്. രാജ്യങ്ങളുടെ അതിർത്തികളും ഭാഷകളും സംസ്കാരങ്ങളുമെല്ലാം മറികടന്ന് കോടിക്കണക്കിന് ആളുകളെ ഒരുമിപ്പിക്കുന്ന ശക്തിയാണ് ഫുട്ബോൾ. എന്നാൽ ലോകകപ്പിൻ്റെ തിളക്കത്തിനപ്പുറം ഈ കളിയുടെ യഥാർത്ഥ ജീവൻ നിലനിൽക്കുന്നത് പ്രാദേശിക ക്ലബ്ബുകളിലും ചെറിയ മൈതാനങ്ങളിലുമാണ്. എല്ലാ പ്രായത്തിലുമുള്ളവർക്കും എല്ലാ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവർക്കും ഫുട്ബോൾ തുറന്നിരിക്കുന്ന ഒരു ലോകമാണ്. അങ്ങനെയൊക്കെ പറയുമ്പോഴും ചെറിയൊരു സംശയം, ഈ കളിയെ ഫുട്ബോൾ എന്ന് വിളിക്കണോ സോക്കർ എന്ന് വിളിക്കണോ? ഫുട്ബോൾ ഓസ്ട്രേലിയയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഹെദർ ഗാരിയോക്ക് പറയുന്നത് കേൾക്കാം.
1: I think we should call football football in Australia. It's a global game. It used to be referred to as soccer, but football, I think, is the best way.
0: ഓസ്ട്രേലിയയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന കായിക ഇനമാണ് ഫുട്ബോൾ. രാജ്യത്തുടനീളം ഏകദേശം 19 ലക്ഷം ആളുകൾ ഫുട്ബോളിന്റെ ഭാഗമാണ്.
1: It's the largest participated sport in the country and growing rapidly. We've got over 87 different nationalities and 35 different language groups across football in Australia. We know that over 72% of participants are born overseas and we're very proud of football being the most inclusive sport in the country.
0: നിങ്ങൾ ഫുട്ബോൾ കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നാൽ അതിന് പ്രായമോ ലിംഗമോ പശ്ചാത്തലമോ കഴിവോ ഒന്നും ഒരു തടസ്സമല്ല എന്ന് ഹെദർ ഗാരിയോക്ക് പറയുന്നു. 4-5 വയസ്സു മുതൽ കുട്ടികൾക്ക് കളി തുടങ്ങാം. അതേസമയം ഓടാൻ കഴിയാത്ത മുതിർന്നവർക്കായി വാക്കിംഗ് ഫുട്ബോൾ പോലുള്ള പ്രത്യേക മത്സരങ്ങളും ഇന്ന് വ്യാപകമാവുകയാണ്. കളി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫുട്ബോൾ ഓസ്ട്രേലിയയുടെ പ്ലേ ഫുട്ബോൾ എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി വിശദാംശങ്ങൾ ലഭിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു.
1: Play Football is Football Australia's official digital home of community football. It's basically used nationwide for players, coaches, referees and volunteers, and it means registration is recognised across all clubs, competitions and member federations.
0: Play Football-il online-ayi ningalkku ningalde pradeshathe oru club-il register cheyyam. കുട്ടികൾക്കായി, ഫസ്റ്റ് നേഷൻ സമൂഹത്തിനായി, പ്രത്യേക കഴിവുകൾക്കുള്ളവർക്കായി, വിവിധ ഭാഷാ സാംസ്കാരിക പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവർക്കായി പ്രത്യേക പദ്ധതികളും ഫുട്ബോൾ ഓസ്ട്രേലിയ ഒരുക്കിയിട്ടുണ്ട്. മിനി റൂസ് സെറ്റിൽമെന്റ് പ്രോഗ്രാം, മൾട്ടികൾച്ചറൽ യൂത്ത് പ്രോഗ്രാം എന്നിവ അതിൽ പ്രധാനപ്പെട്ടവയാണ്. ഫുട്ബോളിലേക്കുള്ള ആദ്യ പടി എളുപ്പമാക്കാനായാണ് ഈ പദ്ധതികളെന്നും ഫുട്ബോൾ ഓസ്ട്രേലിയയുമായി ചേർന്ന് നടത്തുന്ന സൗജന്യ സംരംഭങ്ങളാണിതെന്നും ഫുട്ബോൾ ന്യൂ സൗത്ത് വെയിൽസിന്റെ കമ്മ്യൂണിറ്റി ആൻഡ് മെമ്പർ സർവീസസ് വിഭാഗം മേധാവി ആരൺ ഡിബ്ലിൻ പറയുന്നു.
2: Both of these programs are intended to basically provide a good front door for football so that people can come and do an introductory football program and get engaged with the game but also get linked in with a club and hopefully sign up to become a member of one of our 600 plus clubs because our clubs are communities and we see programs like this as being an excellent way of helping people kind of bridge the gap between their cultural communities and their football communities.
0: അത്തരമൊരു പദ്ധതിയിലൂടെയാണ് ലാൽ റോച്ചൻ ടാക്ലും ഫുട്ബോളിലേക്ക് എത്തിയത്. ഒരു സുഹൃത്തിൻ്റെ ക്ഷണപ്രകാരം പെൺകുട്ടികൾക്കായുള്ള സൗജന്യ പരിശീലനത്തിൽ പങ്കെടുത്ത അവർ പിന്നീട് പരിശീലക കോഴ്സും പൂർത്തിയാക്കി. ഇന്ന് അവർ മുഖ്യധാര ഫുട്ബോൾ ക്ലബിന്റെ ഭാഗമാണ്.
3: I was invited to the football training and I was also invited to do a level 1 football coaching and then I got involved and never left. And then through participating in MSC I was also able to go to the mainstream football club as well. What I normally say to other young people is sports does not discriminate. So you feel welcomed, you feel like you belong in a community where you don't even know other people.
0: ഫുട്ബോൾ ശൈത്യകാല കായിക ഇനമാണെന്നാണ് പൊതുവെ കരുതുന്നത്. എന്നാൽ ന്യൂ സൗത്ത് വെയിൽസിൽ മാത്രം ഏകദേശം 80,000 പേർ സമ്മർ ഫുട്ബോളിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് ആരൻ ഡബ്ലിൻ ചൂണ്ടിക്കാട്ടുന്നു.
2: It's perfectly suited to people who aren't necessarily playing football in the winter time and they just want to give the game a go. And we find that a lot of people try summer football and they find they love it and then they wind up signing for winter club football the following year. It's played with smaller teams and smaller field and usually at the same place each week. It's much more casual and so people find that they might try some tricks or fun things that they

0: might not otherwise try in a winter game. It feels like lower stakes and more fun.
1: ഇനി നിങ്ങൾ ഇൻഡോർ ഗെയിമുകൾ കളിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഫുട്ബോളിന് അതിൻ്റെതായ ഒരു വകഭേദമുണ്ട്. ഫുട്സാൽ ചെറിയ കോട്ടിൽ വേഗതയോടെയും മികവോടെയും കളിക്കുന്ന ഈ കളിയാണ് ലോകത്തെ നിരവധി മികച്ച ഫുട്ബോൾ താരങ്ങളെ വളർത്തിയെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ചെറിയൊരു വ്യായാമമാണ് ലക്ഷ്യമെങ്കിൽ വാക്കിംഗ് ഫുട്ബോൾ മികച്ചൊരു തിരഞ്ഞെടുപ്പാണെന്ന് ഹെദർ ഗാരിയോക് പറയുന്നു.
2: It's been such a hit with older Australians, particularly in our diverse communities, and to get involved, it's obviously registering through our clubs, but more importantly, it gives you a community base to be able to meet new people and to be able to be in a sport that's a low impact sport, but for older Australians.
1: മെൽബണിൽ താമസിക്കുന്ന ആമദ് ഗേസാരിനിയ പ്രാദേശിക കൗൺസിലിലൂടെ വാക്കിംഗ് ഫുട്ബോൾ കണ്ടെത്തിയ ഒരാളാണ്. ഫിറ്റ്നസ് നിലനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലാണ് ഫുട്ബോളിന്റെ ഈ വകഭേദം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്.
3: Actually, I never expected walking football to be such a workout. It really gets your heart pumping and leaves you feeling uplifted. Don't let walking football fool you, because it's total sweat fest and a great mood booster. It's unbelievable how much energy walking football takes. I thought it's going to be easy, but actually if you're on play a little bit serious, it's not that easy.
1: 50 വർഷത്തിലേറെയായി ഫുട്ബോൾ കളിച്ചിട്ടുണ്ടെങ്കിലും വാക്കിംഗ് ഫുട്ബോൾ നൽകുന്ന സന്തോഷം വേറിട്ടതാണെന്നാണ് 73-കാരനായ ആമദ് ഗേസാരിയുടെ അഭിപ്രായം. ഈ മത്സരത്തിൽ ഓടാനോ ടാക്കിൾ ചെയ്യാനോ അനുവാദമില്ല. അതുകൊണ്ടുതന്നെ ആരോഗ്യ പ്രശ്നമുള്ളവർക്കും മുതിർന്നവർക്കും ആത്മവിശ്വാസം കുറച്ചുള്ളവർക്കും ഇത് അനുയോജ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
3: They are very nice people, very friendly. At first I thought I'm just going to try it, but after the first time that I went there, I found it so fantastic, the people and the walking football. I never had that experience. I used to play soccer for more than half a century. Walking football, it's really enjoyable for the ages like me. I'm 73 actually.
1: വ്യായാമത്തിനായല്ല പ്രൊഫഷണലായി ഫുട്ബോൾ പരിശീലിക്കാൻ ആഗ്രഹിക്കുന്നവരും നമ്മളുടെ ഇടയിൽ കാണുമല്ലേ. മത്സരതലത്തിലേക്ക് ഉയരാൻ ആഗ്രഹിക്കുന്നവർക്കും ഓസ്ട്രേലിയയിൽ വ്യക്തമായ വഴികളുണ്ട്. പ്രാദേശിക ക്ലബ്ബുകളിൽ നിന്ന് അക്കാദമികളിലേക്കും യൂത്ത് എ ലീഗിലേക്കും തുടർന്ന് ദേശീയ യുവ ടീമിലേക്കും മുന്നേറാനുള്ള അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്.
2: But if you're a great player and you'd like to pursue the elite development pathway, then it's about starting at your club, and then from your club you can find a youth A-League club as part of an academy, and then obviously the emerging championships, which is our emerging Matildas and Socceroos, and we've got our indigenous teams within that, which is at 14 15 16 years old, and then our youth national team start at under 16.
1: ഓസ്ട്രേലിയയിൽ ഇന്ന് 2000-ലധികം ഫുട്ബോൾ ക്ലബ്ബുകളുണ്ട്. ആരൻ ഡബ്ലിൻ പറയുന്നത് പോലെ ഓരോ ക്ലബും ഫുട്ബോളിലേക്കുള്ള തുറന്ന വാതിലാണ്. അവിടെ ഭാഷയോ ദേശമോ മതമോ ഒന്നും തന്നെ ഒരു തടസ്സമല്ല.
0: Across Australia there's more than 2000 clubs, and each of those clubs provides a front door to our game. We've got players from all sorts of nations, cultures, backgrounds already playing football in Australia, and our clubs are enormously welcoming, friendly places for everyone to come and join. So if someone's looking to come and play football, I'd encourage them to get in touch with their local club.
1: ഒരു കളി എന്നതിലുപരി പുതിയ സൗഹൃദങ്ങൾ കണ്ടെത്താനും ആരോഗ്യത്തോടെ ജീവിക്കാനും ഒരു സമൂഹത്തിന്റെ ഭാഗമാകാനും സഹായിക്കുന്ന അനുഭവമാണ് ഫുട്ബോൾ. കുട്ടികളായാലും യുവാക്കളായാലും മുതിർന്നവരായാലും ഓസ്ട്രേലിയയിൽ ഫുട്ബോൾ എല്ലാവർക്കും തുറന്നിരിക്കുന്ന ഒരു വാതിലാണ്. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ഫുട്ബോൾ സംസ്കാരത്തെക്കുറിച്ചും പ്രായഭേദമന്യേ എങ്ങനെ ഫുട്ബോൾ കളിയുടെ ഭാഗമാകാമെന്നതിനെക്കുറിച്ചുമുള്ള ഓസ്ട്രേലിയൻ വഴികാട്ടിയുടെ ഒരു പുതിയ അധ്യായമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഈ ഒരു റിപ്പോർട്ടോടുകൂടി ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കാൻ സമയമാകുകയാണ്. പതിവ് പോലെ മനോഹരമായ ഒരു ഗാനത്തിലേക്ക്.

സന്ധ്യക്ക് വിരിഞ്ഞ പൂവ് എന്ന ചിത്രത്തിൽ ഒ എൻ വി കുറിപ്പ് രചിച്ച് ഇളയരാജ സംഗീതം നൽകി കൃഷ്ണചന്ദ്രൻ, എസ് ജാനകി എന്നിവർ ചേർന്നാലോപിച്ച ഗാനമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി SBS മലയാളത്തിൻ്റെ അടുത്ത ഒരു മണിക്കൂർ പരിപാടി നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് കേൾക്കാവുന്നതാണ്. പരിപാടിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വാർത്തകളുടെയും വിശേഷങ്ങളുടെയും പൂർണ്ണമായ റിപ്പോർട്ടിനായി SBS മലയാളം വെബ്സൈറ്റ് സന്ദർശിക്കുകയോ SBS മലയാളം ഫേസ്ബുക്ക് പേജ് പിന്തുടരുകയോ ചെയ്യാം. എല്ലാവർക്കും മനോഹരമായ ഒരു ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നവ്യ വിശ്വനാഥ്.